ത്യാഗ് ചോൾ ഫാരഗസ് ബാൻഡ് പോർച്ച ഈസ്റ്റർ കാ ഹയോണസ് പോർച്ച ഈസ്റ്റർ വാൽമജരാഗസ് സ്വസ്ന ഇരിജം തരസ് ഞാനോ ഖലുയ കുരുഷ്ടേജ് വശദുഷ്ടേജ് കുരുഷ്ടേജ് വാദായ ഹരി ചോൾ ചെറിയ ഹാർപുഷ തുമ്മൻ ഏരൻ ചിങ്ങിച്ച് കുറവിഞ്ചായ Koran van gesen tour fader gedert. Ich slab hier de gedunie net in vaner water gewoon. Ich sind gar kapo schatten. De misses der was uns de waje lacht die waje kore wol legi. Was an die happens an die wohnt in die is der sie wort. Weil er mir gehen over da an ich kaum die gitarre ich hat die gine so klasse. An ich kaum die gitarre. Ich hätte jedes Mal gelassen.